0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: Hi, hello, good evening. Welcome to yet another beautiful episode of Madhura Geetam, the Sunday Club. It's powered by Bob and James of Stratford Kia. Kude ullathu Parvathiyaanu. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മളിൽ പലരും ഒരു മിനിറ്റ് ഫ്രീ ആയാൽ എന്താ ചെയ്യുക? ഫോൺ എടുക്കും. ലിഫ്റ്റിൽ കയറിയാൽ ഫോൺ, ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ ഫോൺ, ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഫോൺ, ഈവൻ സംടൈംസ് വാഷ്റൂമിൽ വരെയും നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സംശയം ഇതാണ്, നമുക്ക് ആക്ച്വലി ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിയാവോ ഇപ്പോൾ? ബിക്കോസ് വി ആർ കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, കോൾസ്, റീൽസ്, നമ്മളുടെ ഫോൺ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ പോലെയായി മാറിയിപ്പോൾ. ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാതെ ഇരിക്കാൻ പോലും സംടൈംസ് ഡിഫിക്കൾട്ടാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് ഡിഫിക്കൾട്ടാണ്, ആൻഡ് ഐ നോ ഇന്ന് പലർക്കും ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഈ ഫോൺ നോക്കാതെ ഇരിക്കുക എന്നുള്ളൊരു പരിപാടി. ബട്ട് ദർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ബീങ് എലോൺ ആൻഡ് ബീങ് ലോൺലി ആർ നോട്ട് ദ സെയിം. കാരണം ലോൺലി ആകുന്നത് നമുക്ക് കമ്പനി വേണമെന്ന് തോന്നുമ്പോഴാണ്, ബട്ട് ബീങ് എലോൺ മീൻസ് നമ്മൾ നമ്മുടെ ഓൺ കമ്പനി എൻജോയ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കോഫി എടുത്ത് ഈ ഫോൺ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ആ വിൻഡോയിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ബട്ട് ദെൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റും? ആക്ച്വലി നമ്മളെല്ലാവരും ബോറടിക്കാൻ പോലും ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ ബോറായി തുടങ്ങിയാൽ ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുക്കുന്നു, ഒരു റീല് കാണുന്നു. ഒരു റീല് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത റീല് വരുമല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് മേ ബി ദാറ്റ്സ് വൈ സംടൈംസ് നമുക്ക് നമ്മുടെ ഓൺ തോട്ട്സ് കേൾക്കാൻ പോലും ഇപ്പോൾ ടൈം കിട്ടുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി മറ്റുള്ളവരുടെ ലൈഫ്സ് കാണുന്നുണ്ട്. സംബഡി ട്രാവലിംഗ്, സംബഡി ഗെറ്റിംഗ് മാരിഡ്, സംബഡി ബൈങ് എ ന്യൂ ഹൗസ്, സംബഡി ഹാവിംഗ് ദ പെർഫെക്റ്റ് ബോഡി, പെർഫെക്റ്റ് കരിയർ, പെർഫെക്റ്റ് ലൈഫ്, ആൻഡ് വിത്തൗട്ട് ഈവൻ റിയലൈസിങ് നമ്മൾ നമ്മുടെ ലൈഫും അവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. മേ ബി ദാറ്റ്സ് വൈ എലോൺ ടൈം ഇസ് ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് സംടൈംസ് ഈ എലോൺ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഇല്ല, കമ്പാരിസൺ ഇല്ല, ജസ്റ്റ് നമ്മളും നമ്മുടെ തോട്ട്സും മാത്രം. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലോൺ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഹിമാലയൻ മൗണ്ടനിൽ പോയിട്ട് മെഡിറ്റേഷൻ ഒന്നും ചെയ്യണം എന്നല്ല. ഇറ്റ് ക്യാൻ ബി സംതിങ് വെരി സിമ്പിൾ. ഒരു വാക്ക് എലോൺ, ഒരു കോഫി എലോൺ, മ്യൂസിക് കേൾക്കുക, കുക്ക് ചെയ്യുക, ബാൽക്കണിയിൽ ഇരിക്കുക, ഓർ ഈവൻ ജസ്റ്റ് ഡ്രൈവിംഗ് വിത്തൗട്ട് കോൺസ്റ്റൻ്റ്ലി ചെക്കിംഗ് യുവർ ഫോൺ. സോ ഇന്ന് നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇഫ് ഐ ഗിവ് യു 1 കംപ്ലീറ്റ്ലി ഫ്രീ അവർ, നോ ഫോൺ, നോ വർക്ക്, നോ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾ ആ 1 മണിക്കൂർ എന്ത് ചെയ്യും? പാർവതിയുടെ ഈ 1 അവർ ദ സൺഡേ ക്ലബ്ബ് കേട്ടോണ്ടിങ്ങനെ ഇരിക്കാം. എന്താ പോരെ, അങ്ങനെ പറഞ്ഞാൽ സന്തോഷം, നോ പ്രഷർ, ആൻഡ് ഇറ്റ്സ് മൈ പ്ലഷർ. എന്തായാലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്തായിരിക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്കൊരു നല്ലൊരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ ലവ് ഡൂയിങ് ദാറ്റ്. എന്താ പറയുക, ലെറ്റ് യുവർ ഫൂട്ട് ലൂസ് എന്നൊക്കെ പറയില്ലേ, അപ്പം നമ്മുടെ ആ ഒരു ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ മേ ബി ഇന്ന് ഞാനൊരു സ്മോൾ ചലഞ്ച് നിങ്ങൾക്ക് തരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്മോൾ ചലഞ്ച് എടുത്താലോ. 30 മിനിറ്റ് ഫോൺ സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഓൺ കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്ത് നോക്ക്. ഇനിഷ്യലി ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, മേ ബി അൺകംഫർട്ടബിൾ ആയിരിക്കും, ബട്ട് ഹൂ നോസ്, നിങ്ങൾ മിസ് ചെയ്തിരുന്ന നിങ്ങളെ തന്നെ അവിടെ കാണാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ കണ്ടെത്തിയേക്കാം. സോ തോട്ട് ഫോർ ടുനൈറ്റ് ഇസ് ഡൺ. പിന്നെ ഗൈസ്, ഓണോക്കെ ആയില്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കേണ്ടെന്നുള്ളത്. കുറച്ച് ഗസ്റ്റൊക്കെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഷോ ഹൈലൈറ്റ്സ് എന്തെന്ന് പറഞ്ഞാൽ, മിസ്സസ് ആഗ കേരള അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ജോയിനിങ് സ്റ്റുഡിയോ റൈറ്റ് ആഫ്റ്റർ ദിസ് സോങ് ആൻഡ് ആഡ് ബ്രേക്ക്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഇൻസൈറ്റ്സ് തരാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജോ മാത്യു, ഹീസ് എ സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ഓഫ് വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഫൗണ്ടർ ഓഫ് പ്രോസ്പെർ ഇലൈറ്റ് ഫിനാൻഷ്യൽ, വിൽ ബി ജോയിനിങ് അസ്. അത്

മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും, നമ്മൾ മധുരഗീതം ഒരു വീക്ക്ലി ഓണക്കൊടി കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇൻ അസോസിയേഷൻ വിത്ത് മേവ്സ് കാനഡ. അതിൻ്റെ വിന്നറെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. യു ആർ ലിസണിങ് ടു മധുരഗീതം ദ സൺഡേ ക്ലബ് വിത്ത് മീ ആർ ജെ പാർവതി.

0: Matrugidam, the Sunday Club. All the hits, all the feels. Keeping it fresh.
1: അയ്യോ, എന്തൊരു വേദനയാ! സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല.
2: എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? ഒരു പ്രോപ്പർ ഡെന്റൽ ചെക്കപ്പ് എടുത്തൂടെ?
1: ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വിശ്വസിച്ചു പോകാൻ ഒരു നല്ല ഡെന്റിസ്റ്റിനെയും എനിക്ക് ഇവിടെ അറിയില്ല.
2: അതിനല്ലേ ഡോക്ടർ ബോബി ചാണ്ടി. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെയാ പോകുന്നത്. ഡോക്ടർ ബോബി ചാണ്ടി സ്കാൻ സ്മൈൽ ഡെന്റൽ റുട്ടീൻ ചെക്കപ്പ് മുതൽ ഓർത്തോഡോണ്ടിക്സ് ഫില്ലിംഗ്സ് ഇംപ്ലാന്റ്സ് വിസ്ഡം ടീത്ത് റിമൂവൽ അങ്ങനെ എല്ലാം ചെയ്യാം.
1: എമർജൻസി ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടും.
2: പിന്നല്ലാതെ ഡെന്റൽ എമർജൻസി ആണെങ്കിലും റെഗുലർ ചെക്കപ്പ് ആണെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ചെയ്യാം. കൂടാതെ ഇൻവിസലൈൻ പോലുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്സും അവിടെ അവൈലബിൾ ആണ്. നിന്റെ ഇൻഷുറൻസിൽ ഡെന്റൽ കവറേജ് ഉണ്ടല്ലോ.
1: എന്നാൽ ഞാൻ ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം.
2: ഡോക്ടർ ബോബി ചാണ്ടി, സ്കാൻ സ്മൈൽ ഡെന്റൽ, യൂണിറ്റ് 206-303-3 പാൽസ്റ്റൺ റോഡ്, മിസിസാഗ. കോൾ 905-949-5656. ആത്മവിശ്വാസത്തോടെ ആകട്ടെ ഓരോ പുഞ്ചിരിയും.
3: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹന അപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 4379790213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
4: Men and Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: Barrister, Solicitor, Notary Public, Lata Menon, Real Estate,
5: Family Law,
4: Wills and Estates,
5: Civil Litigation,
4: Immigration Law,
5: Bylaw Matters,
4: Criminal Matter,
5: and Personal Injury.
4: Call 905-956-0747. Men and Law Professional Corporation.
6: വലിയ വില കൊടുക്കാതെ ഒരു ക്വാളിറ്റി കാർ സ്വന്തമാക്കണോ? ദെൻ ദിസ് ഓഗസ്റ്റ് യുവർ ഡ്രീം കാർ ഈസ് ക്ലോസർ ദാൻ യു തിങ്ക് അറ്റ് സ്ട്രാറ്റ്ഫോർഡ് കിയ. കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഏറ്റവും എളുപ്പമുള്ള വീക്ക്ലി പ്ലാൻസിൽ ഒരു സർട്ടിഫൈഡ് പ്രീ ഓൺ കാർ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. 2019 കിയ ഫോർട്ടി ജസ്റ്റ് $44 പെർ വീക്. 2019 നിസാൻ അൾട്ടിമ ഓൺലി $72 പെർ വീക്. 2019 കിയ സെൽറ്റോസ് ഇ എക്സ് ജസ്റ്റ് $72 പെർ വീക്. 2022 ഹ്യുണ്ടായ് കോണ പ്രിഫേർഡ് ജസ്റ്റ് $75 പെർ വീക്. 2022 സുബറു ജസ്റ്റ് $75 പെർ വീക്ക്. എല്ലാ മേക്ക് ആൻഡ് മോഡലും ലോ കിലോമീറ്റേഴ്സിൽ ലഭ്യമാണ്. സെലക്ടഡ് മോഡൽസിന് 7 വർഷം അല്ലെങ്കിൽ 140,000 കിലോമീറ്റേഴ്സ് വരെ സർട്ടിഫൈഡ് പ്രീ ഓൺ വാറന്റിയും ലഭിക്കും. വിസിറ്റ് സ്ട്രാറ്റ്ഫോർഡ് കിയ ഓൺ 863 ഇരി സ്ട്രീറ്റ് ഓർ ചെക്ക് ഔട്ട് വെബ്സൈറ്റ് അറ്റ് www.stratfordkia.com. സ്ട്രാറ്റ്ഫോർഡ് കിയ, സ്മാർട്ട് ചോയ്സസ്, ബെറ്റർ ഡ്രൈവ്സ്.
0: ഫീൽ ദ വീക്കെൻഡ് വൈബ്സ്. മധുരഗീതം, ദ സൺഡേ ക്ലബ്.
7: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം സൺഡേ ക്ലബ്ബാണ്. കൂടെയുള്ളത് ആർ ജെ പാർവതിയാണ്. ആൻഡ് എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിസിസാഗ കേരള അസോസിയേഷൻ്റെ മെമ്പേഴ്സാണ്, റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സോ വെൽക്കം ടു ദ ഷോ എന്ന് പറയുന്നതിനേക്കാളും വെൽക്കം ബാക്ക് ടു ദ സ്റ്റുഡിയോ അല്ലെങ്കിൽ വെൽക്കം ബാക്ക് ടു ദ ഷോ എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എം കെ എ മിസിസാഗ കേരള അസോസിയേഷനും മധുരഗീതമായിട്ട് അങ്ങനെ വെറുതെ വാക്കുകളിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. ഏകദേശം 2 decades ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് എം കെ നെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ നാട് ഇവിടെ കാനഡയിലേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ ഒരു സ്പിരിറ്റ് അതുപോലെ തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഓർഗനൈസേഷനാണ്. എനിവേ, വെൽക്കം ടു ദ ഷോ.
8: താങ്ക് യു,
7: താങ്ക് യു, താങ്ക് യു. നമ്മുടെ കൂടെ ഉള്ളത് സുമോദ്, ഹീസ് ദ പ്രോഗ്രാം മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ.
9: പിന്നെ
7: നിഷ ഭക്തൻ, ഷീസ് ദ വൈസ് പ്രസിഡന്റ് ആൻഡ് മിഷേൽ സെക്രട്ടറി. ഇവർ മൂന്ന് പേരുമാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ എം കെ നെ പറ്റിയിട്ട് പറയൂ, മിസിസാഗ കേരള അസോസിയേഷനെ പറ്റിയിട്ട്. ഒബ്വിയസ്ലി ജി ടി എയിലുള്ള എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും, ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാനഡയിൽ വന്ന മലയാളികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഓവർവ്യൂ വേണമല്ലോ.
8: മിസിസാഗ കേരള അസോസിയേഷൻ ഹാസ് ബീൻ ഹിയർ കഴിഞ്ഞ 38 വർഷമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. സോ വി ഹാവ് ആർ ഓൺ ക്രൗഡ്, പക്ഷെ വി ആർ ഓൾവേസ് ഓപ്പൺ ടു ഇൻക്ലൂഡിങ് ന്യൂ പീപ്പിൾ, ഇൻവൈറ്റിംഗ് ന്യൂ പീപ്പിൾ. സോ ഞങ്ങളുടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ വി ഹാവ് ആർ ഓണം, വെൻ വി ഹാവ് എ ക്രിസ്മസ്, വെൻ വി ഹാവ് എ പരിപാടീസ്, ഇറ്റ്സ് ഓൾവേസ് നമ്മൾ വി എൻകറേജ് ചിൽഡ്രൻ, വി എൻകറേജ് ഫാമിലീസ് ടു കം ഫോർവേഡ്, വി എൻകറേജ് സിംഗിൾ പീപ്പിൾ ടു കം ഫോർവേഡ്, വി എൻകറേജ് എവറിബഡി. ഇപ്പം നമ്മുടെ ഇഫ് യു ടേക്ക് ആ ഓണം, നമ്മുടെ ഓണം എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും, വി ഓൾവേസ് ഹാവ് എ ഇൻ ഹൗസ് കിഡ്സ് ഡാൻസ്, വി ഹാവ് എ ടീൻസ് ഡാൻസ്, വി ഹാവ് ഓൾ ഓഫ് ദിസ്. അപ്പം ഇറ്റ് വി എൻകറേജ് കമ്മ്യൂണിറ്റി, വി എൻ ഇപ്പം പിള്ളേർ വരുമ്പോഴത്തേക്ക് പേരൻസ് വരും, വി ഹാവ് എ So they build community. That's how we encourage our little ones, our teens. So to to come up and have fun and to be part of our community. So I would ask everybody to come and experience MK, to be our guest.
7: Yes, sir. MK's latest vishesham nu parayunnathu August 22nd thiyathi nadakkan povunna all inclusive grand onam celebration aanu.
8: All inclusive, keep that in mind. All inclusive. I'll let Nisha speak about our Onam celebrations.
9: ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെക്സിക്കോയിലും ക്യൂബയിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ വരിക, ഫ്രം ദ മിനിറ്റ് യു അറൈവ് നിങ്ങൾക്ക് ആ നാട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് കിട്ടും. വീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നല്ല നാടൻ കരിക്കാണ് കൊടുക്കുന്നത് ആസ് എ റിഫ്രഷ്മെന്റ് ഡ്രിങ്ക്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ വരുന്നു, പൂക്കളം, ഫോട്ടോസ് അതെല്ലാം ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇലയിട്ട സദ്യയാണ്, വാഴയല്ല, പ്ലാസ്റ്റിക് ഇലയല്ല, വാഴയിലയിട്ട സദ്യ.
7: അത് നോട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും.
9: അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് പരിപാടികളുണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ഓണക്കോടി ഫസ്റ്റ് ടൈം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് സ്നാക്സും ചായയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കുള്ളൂ.
7: ഓക്കേ,
8: സംതിങ് ടു ആഡ് ടു ദാറ്റ്, ഇപ്പം സ്മോൾ കിഡ്സ് ലൈക്ക് ഐ സെഡ് ഇറ്റ് കേറ്റേഴ്സ് ടു, നമ്മൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് വി കേറ്റർ ടു എവറിബഡി. സോ ഞങ്ങളുടെ പുലികളിയുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കുട്ടികൾക്ക് പുലികളിക്കുള്ള, വി ഹാവ് അവർ കോസ്റ്റ്യൂംസ്, കം അപ്രോച്ച് എനി വൺ ഓഫ് അസ്. പുലികളിയുണ്ട്, ദെൻ വി ഹാവ് താലപ്പൊലി ഉണ്ട്. ഇതിനൊക്കെ വി എൻകറേജ് എവറിബഡി ടു കം. യു ഡു നോട്ട് ഹാവ് ടു രജിസ്റ്റർ ജസ്റ്റ് ബിഫോർ ഫോർ പുലികളിക്കൊന്നുമില്ല. ഇറ്റ് ഇസ് യു കം ദർ ഇഫ് യു ആർ, ഇഫ് യു ആർ കമ്മിങ് ഫോർ ആർ ഓണം, യു ആർ ദർ, യു ആർ ദർ പാർട്ട് ഓഫ് ഇറ്റ്. സോ പ്ലീസ് let us know, please come. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ എല്ലാം മാത്രമല്ല, വി ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു. അപ്പോൾ നമ്മളുടെ ഓൾ ഓഫ് ആൾ
7: സസ്റ്റൈനബിലിറ്റി
8: വരുമ്പോഴത്തേക്ക് സാമൂഹിക പ്രതിബദ്ധത, വെൻ ദാറ്റ് കംസ് അപ്പ് വി ഹാവ് നമ്മുടെ ദ പ്ലേറ്റ്സ് ദാറ്റ് വി യൂസ്, ദ സ്പൂൺസ് ദാറ്റ് വി യൂസ്, ഓൾ ഓഫ് ദിസ് ഇസ് ഓൾ മെയ്ഡ് ഓഫ് സസ്റ്റൈനബിൾ മെറ്റീരിയൽ. ദിസ് ഇസ് ആർ വേ ഓഫ് ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി, ബി ഗിവിംഗ് ബാക്ക് ടു ദി എർത്ത്. സോ സോ ആ കിഡ്സ് ലേൺ ഫ്രം ദാറ്റ്. അപ്പോൾ പ്ലാസ്റ്റിക് മാത്രം, അത്യാവശ്യം പ്ലാസ്റ്റിക് വി കനോട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത, പക്ഷെ വാട്ട് വി ക്യാൻ ഡു, വി ആർ അൻ ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ഓണം ദിസ് ടൈം, കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്.
10: ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യാം, നമ്മൾ ഒരു ഫുൾ പാക്കേജ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് പോയാൽ മതി. അപ്പോൾ വയറ് നിറച്ചു പോവുക, അതേപോലെ മനസ്സും നിറച്ചു പോവുക. വയറ് നിറച്ച് സദ്യ സമൃദ്ധ വിഭവമായ സദ്യ ഉണ്ട്, അതേപോലെ മനസ്സ് നിറയാൻ വേണ്ടിയിട്ട് വിവിധമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളുടെ കേരള കൾച്ചറിലെ പലവിധം പ്രോഗ്രാംസ് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം കൂടി ഒരു ഫുൾ പാക്കേജ് ആണ്, ആ ദിവസത്തെ ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മൾ വരുന്നത്.
7: അതാണ് ഓൾ ഇൻക്ലൂസീവ് ഗ്രാൻഡ് ഓണം സെലിബ്രേഷൻ, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ. ഈ പറഞ്ഞതിൽ എനിക്ക് ഒരു കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഓണക്കോടി കുഞ്ഞു മക്കൾക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട്, ആ ഒരു ഐഡിയയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരിക്കും?
8: That is not something we have നമ്മൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമല്ല. We have been doing this for quite some time. അപ്പം നമുക്ക് ഇവിടെ പല പ്രാവശ്യം നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് അത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. യു നോ, നമ്മൾ മേടിക്കുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. സോ വിഷുവിനൊക്കെ ഒരു കൈനീട്ട്, ഒരു $10 ഇവിടുന്ന് കൈനീട്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതേപോലെ ഓണക്കോടി we have been doing this for the past few onams.
10: Even നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ ഓരോ വീടുകൾക്കും പോയിട്ട് അന്ന് നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചേരാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഓരോ വീടുകളിലും പോയിട്ട് പുതിയ കുട്ടികളെ അന്വേഷിച്ച് നമ്മൾ ഓണക്കോടി എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. നമ്മളെ നാട്ടിലാണല്ലോ നമ്മളുടെ കാരണം എന്ന് പറയുന്നത് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നത്. അതേ സമ്പ്രദായം നമ്മൾ ഇവിടുത്തെ ഒരു നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പുതിയ കുട്ടികൾക്ക് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നുണ്ട്.
9: നമുക്കെന്ന് വെച്ചാൽ ടുഗദർനെസ് ആൻഡ് ബിലോങ്ങിങ് ആണ് നമ്മുടെ
7: ഐഡിയോളജി.
9: അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഫാമിലി വേണമെന്നില്ല, റൈറ്റ്? സോ അപ്പോൾ നമ്മൾ അവരെ എല്ലാം കൊണ്ടുവരിക, ഗിവ് ദാറ്റ് ഫീലിംഗ് ഓഫ് ടുഗദർനെസ് ആൻഡ് ബിലോങ്ങിങ്നെസ്, അത് നമുക്ക് എം കെ ക്ക് ചെയ്യാൻ പറ്റിയല്ലോ.
8: മിസ്സ് സാഗ കാർണിവേഴ്സ് അസോസിയേഷൻ. Everybody, irrespective of how old you are, to the youngest, to the oldest, we have even our programs. നമ്മള് കൊച്ചു കുട്ടികള് എസ് കെ എത്തിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വി ഹാവ് സീനിയേഴ്സ് പെർഫോമിംഗ്, സീനിയേഴ്സ് പെർഫോമൻസസ് ഉണ്ട്. ആൻഡ് ലൈക്ക് സുമോദ് സെഡ്, നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസ്. വി ആർ ഫോക്കസിംഗ് ഓൺ ട്രഡീഷണൽ ആർട്ട് ഫോംസ്. ഇത്രയും കാലം നമ്മൾ നമ്മുടെ കൂടെ കൊച്ചു ദ കിഡ്സ് ഹു ഹാവ് ഗ്രോൺ അപ്പ് വിത്ത് അസ്, നമ്മൾ സിനിമാ പാട്ടും ജിമ്മിക്കി കമ്മലും ഒക്കെ കളിച്ച് വളർന്ന കുട്ടികൾ, നൗ ദേ ആർ ടീൻസ്, ദേ ആർ പെർഫോമിങ്. അവരാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ തിരുവാതിര പെർഫോം ചെയ്തത്. ഇറ്റ്സ് എ ഫസ്റ്റ് എവർ പെർഫോമൻസ് ഓഫ് സംതിങ് തനത കേരളീയമായിട്ടുള്ളൊരു പെർഫോമൻസ്. അതുകൊണ്ട് പിന്നെ വി ഹാവ് എ I'm not giving out many spoilers kodukunnilla
9: adu namu korchu curiosity ok avade
7: vekkatte
8: but we also have this year we are bringing in somebody called Tushar. He is a stand up comedian. He's a well known upcoming stand up comedian in the GTA. He is a Malayali. Pulikarana stand up comedy and crowd engagement. He's a graduate he has graduated in comedy, and he from what I hear, he is there. He's our one of the nammada special programs aanu. He's there to engage our audience. Oru vyathyasthamaya endengilum velo. So this year it's Tushar.
7: Okay, all right. Appo ningale ee moonu pere enikku MK ennu ivada njan ippa ningale moonu vere kandol ippa thanne already ayinte oru energy um ekke njan ivada irunna studio il enikku feel cheyan pattunnundu. Appo obviously adu understood aanu aa event. Ee moonu perum obviously ningalku vere team members okke undayirikkullo. Appo ningal nadathuna oru program ed range il pogum ennallathu enikku ivudnu thanne adinte oru ഫുൾ വൈബ് എനർജി ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
8: വെറും സാമ്പിൾ
7: അടിക്കട്ടെ, അത് തന്നെ.
9: ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മള് പൂക്കളം ഗ്രൂപ്പായിട്ട് കൂടിയതേ ഉള്ളൂ. വി വർ ലൈക്ക് നമ്മൾ പൂക്കളിടുന്ന അതിന്റെ ചർച്ചയും ഹൗ ടു മിക്സ് കളേഴ്സ് ആൻഡ് എവറിത്തിങ് അതെല്ലാം ചെയ്ത് വി ഹാഡ് സം ന്യൂ കമേഴ്സ് ഓൾസോ. സോ ഫോർ ദം ഇറ്റ് വാസ് ദയർ ഫസ്റ്റ് ടൈം. സോ ദ എൻജോയ്ഡ് ലൈക്ക് ദി മെറ്റ് ന്യൂ പീപ്പിൾ.
8: അതൊരു
7: സോ ലിസ്ണേഴ്സ്, മാർക്ക് യുവർ കാലണ്ടേഴ്സ്. ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി ജോൺ പോൾ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫ്രം പുലികളി ടു പൂക്കളം, ഓണക്കോടി ടു ഓണസദ്യ, ദേ ഹാവ് ഗോട്ട് ഇറ്റ് ഓൾ.
8: ചൂടെന്ന് പറയുന്ന പ്രശ്നമില്ല. സോ യു കെൻ സിറ്റ് കംഫർട്ടബിളി, നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന നല്ല ഇലയില് ഇരുന്ന് നമുക്ക് സദ്യ കഴിക്കാം ഫോർ ദിസ് ഓണം.
9: എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എവ്രിതിങ് ഈസ് പോസിബിൾ ഓഫ് കോഴ്സ് നമ്മുടെ ഗസ്റ്റ് ആൻഡ് ഓഡിയൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഷുഡ് ഓൾസോ മെൻഷൻ ആർ നമ്മുടെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടേഴ്സ്. അവരെല്ലാം നമുക്കിത് ഓഫ് കോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് സോ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായ ടി ഡി ഹാസ് ബീൻ സപ്പോർട്ടിംഗ് അസ് ഫോർ മെനി ഇയേഴ്സ് റൈറ്റ് നൗ. ദിസ് ഇയർ വി ആർ ഗ്രാൻഡ് റെസിപ്പിയൻറ്റ് ഓഫ് സിറ്റി ഓഫ് മിസ്സിസാഗ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രാൻഡ് സ്പോൺസറായ മോഹൻദാസ്, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. വി ഹാവ് ആർ ഗോൾഡ് സപ്പോർട്ടേഴ്സ് ക്രിഷ് നായക്, പിന്നെ ലോ ഫേംസ് ആർ എസ് സി ഡി ഇന്ദുമണിയപ്പൻ, ലതാ മേനോൻ മേനോൻ ലോ ഫേം, ക്രിഷ് നായക് ഹോണ്ട, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അത് കഴിഞ്ഞ് നമ്മുടെ സിൽവർ സപ്പോർട്ടേഴ്സായ ഡോക്ടർ ബോബി ചാണ്ടി, റിയ ട്രാവൽസ്, ഹെലന വെൽനെസ്, ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ആർ കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സ് ബെസ്റ്റ് പ്രിന്റ് ബഡി കോസ്കോ, ഓഫ് കോഴ്സ് മധുര ഗീതം ഹു ഹാസ് ബീൻ വിത്ത് അസ് ത്രൂ ഔട്ട്, ആൻഡ് വി ഓൾസോ ഹാവ് എ സർപ്രൈസ് എലിമെന്റ് ദിസ് ടൈം, സ്വിഷാലെ.
10: സോ അതാണ് നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ കാണില്ലേ ഒരു നോൺ വെജ് ഓണം. അപ്പൊ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് മിഷേൽ ബോയ് പറയും. അത് നമ്മൾ ഓണം കഴിഞ്ഞിട്ടോ അതിന്റെ പിറ്റേ ദിവസവും നമുക്കൊരു നോൺ വെജ് കൂടി
8: സ്പെഷ്യാലെന്ന് പറയുമ്പത്തേക്ക് ഇനോ നമ്മുടെ കുട്ടികൾ ഇപ്പോഴൊക്കെ വരുമ്പോഴത്തേക്ക് സദ്യ നോൺ വെജ് ഇല്ല എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ എന്റെ കൂടെ ഒരു ചിക്കനെ കൂടെ കിട്ടിയാലോ ഒന്ന്. സോ ദാറ്റ് ബീങ് സെഡ്, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചിക്കനോ ബീഫോ ബീഫ് ഡ്രൈ ഫ്രൈ ഒന്നും കൊടുക്കാനായിട്ട് നമുക്കിപ്പം പറ്റുന്നില്ല. പക്ഷേ വി ഹാവ് പാർട്ട്നേർഡ് വിത്ത് സ്പെഷ്യാലെ ആൻഡ് ദേ ആർ ആ കമ്മ്യൂണിറ്റി പാർട്ട്നർ. ദേ ഹാവ് ഓഫേർഡ് അസ് കൂപ്പൺസ്. സോ നമ്മുടെ ഓണത്തിന് വന്നു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ പ്രൈസ് ഡ്രോ which we will be giving out coupons for Swishale. So onom kodam Swishaleyum kaikkam njangal onathinu vannu neyyappathinnal randu gunam nu paranathu pole njangal onathinu vannu kaiya namukku randu karyangalum namukku ore pole ore samayathu nadathaa.
7: All right, appo already evident aanu ee program etra huge aayittu irikkum avare organize cheyan poirikkune ennallathu. So we are also happy to have you guys here and all the very best for your program.
10: Thank you
8: thank you very much.
9: അപ്പോ

0: making your Sundays super special. Madhura Geetham, the Sunday Club.
1: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
2: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakalocal.ca. Paka Local, truly local, truly delicious.
3: നിങ്ങളുടെ വീടിന്റെ ചൂട് ആറ്റിക്കിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ട് എനർജി ബിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് തന്നെയാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം. ഓണ്ടാരിയോ ഹോം റിനോവേഷൻ സേവിംഗ്സ് പ്രോഗ്രാം വഴി ഓണ്ടാരിയോ ഹോം ഓണേഴ്സിന് ആറ്റിക് ഇൻസുലേഷൻ ചെയ്യാൻ അപ് ടു $1,500 വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കാം. അറ്റാച്ച്ഡ് ഗരാജ് ഉള്ള പ്രൈമറി റെസിഡൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ തികച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 1989 മുതൽ ഓണ്ടാരിയോയിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, കൂടുതൽ എനർജി സേവിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ പേരാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ. ലിമിറ്റഡ് ടൈം റിബേറ്റ്, നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ വിളിക്കൂ 416-617-5597. മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ, നിങ്ങളുടെ വീടിന് കൂടുതൽ ചൂടും നിങ്ങളുടെ പോക്കറ്റിന് കൂടുതൽ ലാഭവും.
4: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി?
5: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ?
4: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ലൂരഗന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
6: ന്യൂരംഗനാസ് ജ്വൽ ഹോം, GTA's number 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 647-947-2864 or 647-702-2159.
7: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
8: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസാഗ ക്രൈസ്ലർ.com.
7: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
9: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
10: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആങ്കിൾ ബ്രേസിംഗ് ആൻഡ് കോംപ്രഷൻ സോക്സ്.
9: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or www.rightgate.com.
10: Right Gate Orthotics, RITEGAIT, every step with comfort.
11: വെൽക്കം ബാക്ക് ടു ദ ഷോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം ദ സൺഡേ ക്ലബ് വിത്ത് മീ ആർ ജെ പാർവതി. ആൻഡ് ഇനി എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മിസ്റ്റർ ജോ മാത്യു. ഹീ ഇസ് ദ സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ഓഫ് വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഫൗണ്ടർ ഓഫ് പ്രോസ്പർ ഇലൈറ്റ് ഫിനാൻഷ്യൽ. സോ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്കിൽസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പല മലയാളികൾക്കും ഒരു ബിസിനസ് ജേർണി സ്മൂത്ത് ആക്കാനും അല്ലെങ്കിൽ അവരൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനൊക്കെ അദ്ദേഹം ഒരു റോൾ മോഡൽ ആയിട്ടുണ്ട്. സോ ജോ മാത്യു, വെൽക്കം ടു ദ ഷോ.
12: താങ്ക് യു.
11: സോ ആദ്യം തന്നെ എന്താണ് ഓർഗനൈസേഷൻ ജോ മാത്യുടെ, നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്?
12: Happy Onam to everyone.
11: Yeah, happy Onam.
12: Okay. So, our organization, World Financial Group, focused on educating middle-income and above-middle-income families about the basis of finance. Unfortunately, Canada, I am 20 years old in Canada. 6 years ago, I joined World Financial Group. That's why, where I am working in Canadian finance, I don't know what I'm saying. I don't know what I'm saying. I don't know what I'm saying. I don't know what I'm saying. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഹൗ ഡസ് ടാക്സസ് വർക്ക്, ഹൗ ഡസ് ക്രെഡിറ്റ് കാർഡ് വർക്ക്, ഹൗ ഡു യു ബിൽഡ് യുവർ വെൽത്ത്, ഹൗ ഡു യു പേ ഓഫ് യുവർ ഡെറ്റ്, അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഫുൾ ടൈമായിട്ട് ഫോക്കസ് ചെയ്ത് എൻ്റെ ഇതൊരു ഞങ്ങളുടെ വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പ് മിഷൻ തന്നെ നോ ഫാമിലീസ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോ വി വോണ്ട് മേക്ക് ഷുവർ ദാറ്റ് എവറി ഫാമിലി ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് എൻഡ് ഓഫ് ദ ഡേ വി ഓൾ കം ടു കാനഡ പർപ്പസ് നയഗ്ര ഫോൾസ് കാണുക സ്നോ കാണുക അല്ല, ടു ബിൽഡ് വെൽത്ത് ആൻഡ് ഓൾസോ ടു ഹാവ് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ. ദാറ്റ്സ് വാട്ട് വി ഫോക്കസ്ഡ് ഓൺ.
11: ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസും നമ്മുടെ ട്രഡീഷണൽ ബാങ്ക്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും?
12: ഓ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. യു നോ, സോ വെൻ യു ഗോ ടു ബാങ്ക്, അവർ ദേ ആർ എംപ്ലോയീസ് ഓഫ് ദ ബാങ്ക് ആൻഡ് ദേർ ഫോക്കസ് ഈസ് ടു സെൽ സം പ്രൊഡക്റ്റ് ഓഫ് ദ ബാങ്ക്.
11: ഓൾറൈറ്റ്,
12: ഞങ്ങൾ വെൻ വി സിറ്റ് ഡൗൺ വിത്ത് ദ ഫാമിലി, ഞങ്ങൾ ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേറ്റിംഗ് ദ ഫാമിലി ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ദേ ഡൂയിങ് ഗുഡ്, what they're doing bad and what are the options for them to achieve their financial goals, and then we work with them. So basically yan 2006 il ende client aya aalukale innu njan service cheyunnundu, pakshe when you go to the bank they give you a solution after 3 months or 6 months when you go to the bank it's a different person.
11: Yeah,
12: so they are not responsible for what they're doing. Ende oru client ennodu 20 varsham kani choichal I should be, you know, answerable why I gave him the solution. That's the difference.
11: Makes sense.
12: So we take, you know, we do personal care, like, you know, we cater to the client, like, you know, their personal financial needs and work with them to build their wealth.
11: Okay, so when it comes to nammal malayalam show ayidukondum malayali communities like varayanengil kaiya 20 plus years aayita ningade organization nammal malayali community il undakittulla oru major difference, big difference parayan parnjal endayirikku adu.
12: GoFundMe campaign korakkan sadhichu nallana ettom valiya advantage ayan kanunnu. Rendu, ottri families ഫ്രം വെയർ ദേ വെയർ 20 years ago ആയിരുന്നതിനെ കഴിഞ്ഞും വളരെ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഓർഗനൈസേഷനിൽ 1,000+ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് 200+ ഫുൾ ടൈമേഴ്സ്, 800 ഓഫ് ദം പാർട്ട് ടൈമേഴ്സാണ്. പക്ഷേ അവർ പലരും IT പ്രൊഫഷൻസ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും. പക്ഷേ ദേ ആർ ഡൂയിങ് ആസ് എ സെക്കൻഡ് കരിയർ. അവർക്കൊക്കെ ദേ ആർ ഏബിൾ ടു മേക്ക് ഗുഡ് പാർട്ട് ടൈം ഇൻകം, ലൈക്ക് സം ഓഫ് ദം മേക്ക് 6-figure+ പാർട്ട് ടൈം. And we have like 15+ people who make over $250,000 take home.
11: Yes.
12: That's the beauty. So one thing is, yes, we are able to help two kind of people. One is our clients to be better with their finance, so that a lot of kids are able to university with good money. People are able to buy their house. We're doing a down payment, wealth building, coming out of debt. This is all help. That's why our organization is working in the Malayali. നല്ല ഒരു ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
11: ഓക്കെ, സോ ഇപ്പോൾ ഒരുപാട് കനേഡിയൻ ഫാമിലീസിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ എല്ലാം ഡീൽ ചെയ്യുന്നതുകൊണ്ട് സോ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കും എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ കനേഡിയൻ ഫാമിലീസ് ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ചസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് അവർ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചാലഞ്ച് എന്തായിരിക്കും ഇൻ ടേംസ് ഓഫ് ദിയർ ഫൈനാൻസ്?
12: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞും എന്ന് നമുക്കൊരു
11: കാരണം,
12: യെസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമായിട്ട് കൂടി. അപ്പം പലർക്കും ഇപ്പം അഫോർഡ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് ചലഞ്ച്. പക്ഷേ ലൈഫ് സ്റ്റൈൽ, സോഷ്യൽ മീഡിയ ഈസ് കൺട്രോളിങ് ദിയർ ലൈഫ്. അപ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഒത്തിരി പീപ്പിൾ ആരും ഡെറ്റ് ഉണ്ട്. സോ വി ആർ ട്രൈ ടു ഹെൽപ് ദം ഔട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ചലഞ്ച് ഞാൻ കാണുന്നത് എഡ്യൂക്കേഷൻ ക്രൈസിസ് ആണ്. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോൾ ഈ വർഷം യൂണിവേഴ്സിറ്റി പോകുന്നു. അപ്പോൾ $40,000-$50,000 പെർ ഇയർ കോസ്റ്റ് ആണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾ ന്യൂസ് കേട്ട് കാണും ഗവൺമെൻറ് ഗ്രാൻസ് കുറച്ചു. സോ അപ്പം ലോൺ കിട്ടും, പക്ഷേ ഈ നോവ പിള്ളേരെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും $200,000 ഡെറ്റ് വിൽ ബി ഓൺ ദ ഹെഡ്. സോ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ടു, യു നോ, ഹെൽപ്പ് പേരൻസ് ടു സ്റ്റാർട്ട് സേവിംഗ് വെൻ ദ ചൈൽഡ് ഇസ് ബോൺ, യു നോ. അതാണ് അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ ക്രൈസിസ്. തേർഡ് ക്രൈസിസ് ഈസ് ഗോണ ബി റിട്ടയർമെൻറ്റ് ക്രൈസിസ്. കാരണം ഇന്ന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ക്യാൻഡ് നോക്കി കഴിഞ്ഞാൽ അവർക്കെല്ലാം നല്ല പെൻഷൻ പ്ലാൻ ഉണ്ട്, പെയ്ഡ് ഓഫ് മോർഗേജ് ഉണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ 45-50 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ദിയർ മോർഗേജ് അപ് ടു ദ നെക്ക്.
11: Yeah.
12: And, you know, like, you know, they don't have a good pension plan. അപ്പോൾ അത് ഈ രണ്ട് ചലഞ്ച് ആണ് ഞാൻ കാണുന്നത്. എഡ്യൂക്കേഷൻ ക്രൈസിസും റിട്ടയർമെന്റ് ക്രൈസിസും ആണ് ഗോയിങ് ബി ദി നെക്സ്റ്റ് ക്രൈസിസ് ഫോർ ദ മലയാളി കമ്മ്യൂണിറ്റി ഫ്യൂച്ചറിലേക്ക്.
11: ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പോൾ ലിസണേഴ്സിന് ഒരു വലിയൊരു ഇൻസൈറ്റ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഫിനാൻസ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യത്തിനൊക്കെ പറ്റിയിട്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇൻഫർമേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ജോനെ അവർക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും?
12: ആക്ച്വലി എനിക്ക് 15+ ഓഫീസുണ്ട്. എൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്യുന്ന 1,000 ആൾക്കാരിൽ ഓൾമോസ്റ്റ് 500+ മലയാളികളാണ്. അപ്പം ഐ തിങ്ക്, യു നോ, എൻ്റെ കൂടുതൽ വർക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം, ഐ ക്യാൻ ഗോ ടു മൈ വെബ്സൈറ്റ് prosperity.ca. അതുപോലെ തന്നെ, യു നോ, വടികോള എൻ്റെ ടീമിന് ദേ ആർ അവൈലബിൾ ഓൾ ഓവർ എവറി കമ്മ്യൂണിറ്റി തന്നെ, എവറി റിലീജിയൻ ഇഫ് യു ലുക്ക് അറ്റ് എവറി കമ്മ്യൂണിറ്റി ഞങ്ങളുടെ വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറിൽ കാണും. സോ ഇറ്റ്സ് ഈസി ടു, യു നോ, റീച്ച് ഔട്ട് ടു അസ്. അതുപോലെ തന്നെ വട്ട് വി ഡു ഇസ് ഞങ്ങൾ എനിബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ടു ഡു ദ ഫിനാൻഷ്യൽ പ്ലാനിങ് ഓർ ലുക്കിംഗ് ഫോർ എ സെക്കൻഡ് കരിയർ, ദേ ആർ വെൽക്കം.
11: Okay, so thank you so much for joining with us today and it was such a pleasure to have you here.
12: തീർച്ചയായിട്ടും
11: നമുക്ക് എന്റർടൈൻമെന്റ് വേണം, ഫണ്ട് വേണം, പക്ഷേ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ റിയാലിറ്റി, അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒബ്വിയസ്ലി ഇത് ഒരു നമ്മുടെ വൺ അവർ ഷോ ആണ്, അപ്പോൾ ഡെഫിനറ്റ്ലി ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, പക്ഷേ നമുക്കുള്ള പരിമിതിക്കുള്ളിൽ അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച്.
12: താങ്ക് യു. അതുപോലെ തന്നെ ലാസ്റ്റ് അതായത് പീസ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് പീസ് ഓഫ് മൈൻഡ്,
11: ഒബ്വിയസ്ലി
12: അത് എല്ലാവർക്കും ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.

ഇനി അധികം വൈകാതെ ഞാൻ ആ ശുഭമുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ചത്തെ ഓണക്കൊടി കോൺടെസ്റ്റിലെ നമ്മുടെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ അത്തച്ചമയം എന്ന ആഘോഷം ഏത് നഗരത്തിലാണ് ആഘോഷിക്കുന്നത് എന്നായിരുന്നു അതിന്റെ ആൻസർ. തൃപ്പൂണിത്രയാണ്. ഏകദേശം 180+ ആൾക്കാരാണ് നമുക്ക് ഇൻസ്റ്റയിൽ ആൻസേഴ്സ് കോമെന്റ് ചെയ്തത്. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത വിന്നറിസ് ആൻഡ് സാൻഡ്ര പോൾസൺ ആൻഡ് അണ്ടർസ്കോർ സാൻഡ്ര അണ്ടർസ്കോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് ആൻഡ് സാൻഡ്രയെ കാത്തിരിക്കുന്നത്. എ ഗിഫ്റ്റ് ഹാമ്പർ സ്പോൺസേർഡ് ബൈ മേവ്സ് കാനഡ. കാനഡയിലെ എത്തനിക് ഫാഷന്റെ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് കേരള. സാരി, സെറ്റ് മുണ്ട്, ദാവണി ടു മെൻസ് ആൻഡ് കിഡ്സ് എത്നിക് വെയർ, അതും ഒരു കുടക്കീഴിൽ. ത്രൂ ഓഗസ്റ്റ് വീക്ക് ഡേ ഈവനിങ്സും വീക്കെൻഡ്സും ഇൻഹൌസ് ഷോപ്പിംഗ് അവൈലബിൾ ആണ് സോ മേവ്സിൽ. അഗെയിൻ ആൻഡ് സാൻഡ്ര പോൾസൺ, കൺഗ്രാചുലേഷൻസ്. അവർ മധുരഗീതം ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു, ആൻഡ് ഇഫ് യു ആർ ലിസ്ണിംഗ് ടു അവർ ഷോ റൈറ്റ് നൌ, പ്ലീസ് ഡി എം എസ് ഓൺ അവർ ഇൻസ്റ്റഗ്രാം.

0: that was a Pushpavati song, Chemb, music done by Gopi Sundar. Pushpavatine pattiittu parayanengil from Suleika Mansal, Salt and Pepper, Pragambanam, Nidhi Bhoodavum, adupole enne Manathe Chandanakir nu parnittulla oru traditional folk undu Biju Balan-inte kooda angana സൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ ആലാപന ശൈലി അല്ലെങ്കിൽ സിംഗിങ് സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ട്രഡീഷണൽ കർണാട്ടിക് വോക്കൽ ട്രെയിനിങ് വിത്ത് കേരള ഫോക്ക് റൂട്ട്സ്, ഡിവോഷണൽ സോങ്സ്, അതുപോലെ തന്നെ കോണ്ടംപററി സോങ്സ്, ബ്ലൂസ്, ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സിംഗറാണ് പുഷ്പവതി. ആൻഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളും അല്ലെങ്കിൽ ഓ ഇതാരാ പാടിയത് എന്ന് പോയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ തോന്നില്ലേ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിംഗറാണ്, എനിക്കൊരു ഇഷ്ടമുള്ളൊരു സിംഗറാണ് പുഷ്പവതി. അപ്പോൾ പുഷ്പവതിയുടെ ഒരു ട്രാക്കാണ് ഇപ്പം നിങ്ങൾ മധുരഗീതം ദ സൺഡേ ക്ലബ്ബിൽ കേട്ടത്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ആൻ ആഡ് ബ്രേക്ക്.
1: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
2: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
1: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
3: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
4: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
5: മിസ്സിസാഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സിസാഗ ക്രൈസ്ലർ.com.
4: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
6: Looking to upgrade your ride? Stratford KL ഇത ഒരു കിടിലൻ ഓഗസ്റ്റ് സർപ്രൈസ്. പുതിയൊരു SUV പ്ലാൻ ചെയ്യുകയാണോ? മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് 2026 കിയ സ്പോർട്ടാർഡ് സ്വന്തമാക്കൂ ജസ്റ്റ് 0.99% ഫിനാൻസ് റേറ്റിൽ. ഇലക്ട്രിക് വണ്ടികളോടാണോ ഇനി പ്രിയം? സെലക്ട് EV മോഡൽസിന് $5,000 വരെ കിയ സ്റ്റാക്കബിൾ ക്രെഡിറ്റ്സ്, കൂടാതെ $5,000 EV റീബേറ്റ്സ് വേറെയും. ഗ്യാസ് ഹൈബ്രിഡ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഹ്യൂജ് ഇൻവെന്ററി റെഡി ഫോർ ഇമീഡിയറ്റ് ഡെലിവറി അറ്റ് സ്ട്രാറ്റ്ഫോർഡ് കിയ. സോ ഡോണ്ട് വെയിറ്റ് ആൻഡ് ഹറി. Offer ends August 31st. Visit Stratford Kia at 863 Erie Street. Allengil online vari shop cheyan at www.stratfordkia.com. Stratford Kia. Drive your dream today.
3: The perfect way to wrap up your weekend. The Sunday Club on Madhura Geetam.
0: The Indian Express, The Times of India, Hindustan Times, NDTV, Gulf News, The Economic Times, The Week, India Today, Cinema Express, പിന്നെ നമ്മുടെ മാതൃഭൂമി മലയാള മനോരമ തൊട്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അടക്കം കത്തിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു അനുപമ പരമേശ്വരന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്റർവ്യൂ. ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന ഷോയിലായിരുന്നു അനുപമയുടെ നാർസിസ്റ്റിക് അബ്യൂസിനെ പറ്റിയിട്ടും ട്രോമ ബോണ്ടിങ്ങിനൊക്കെ പറ്റിയിട്ട് സംസാരിച്ചത്. ആ ഇന്റർവ്യൂ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോയത് പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പലർക്കും അതൊരു ഐ ഓപ്പണർ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ടു വാച്ച് ദറ്റ് ഇന്റർവ്യൂ. കാരണം നിങ്ങളൊരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൂടെ കടന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ പോകുന്ന ഒരാളാണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് കെൻ ഹെൽപ്പ് യു, ഓർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്കൊരു പിടുത്തിൽ തന്ന സംതിങ് ഇസ് ഗോയിങ് റോങ് ഇൻ മൈ റിലേഷൻഷിപ്പ്. പക്ഷേ എനിക്ക് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ള ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതൊരിക്കലും ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് കുഡ് ബി ലൈക് മെൻ ആൻഡ് വിമൻ ആരിലും ഇങ്ങനെ ട്രെയ്റ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിൽ ഇവിടെ പോകുന്ന ആൾക്കാർ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു ലൂപ്പാണ് അത്. അനുപമ ഭയങ്കര ബ്യൂട്ടിഫുള്ളി അത് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ, അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ്. ഒബ്വിയസ്ലി അത് വളരെ എല്ലാവർക്കും പരസ്യമായ രഹസ്യമാണ് അതെന്താണുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. പക്ഷേ അത് അനുപമ അത് പറയാൻ കാണിച്ച അവരുടെ ഒരു ഗട്സ് ഉണ്ട്. അവരത് ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഒരു പക്ഷേ അവർക്കത് ഓക്കെ, അത് അവരുടെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം, നെവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങ് വിട്ട് കളഞ്ഞ് അങ്ങ് പോകുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സർക്കിളിൽ മാത്രം ഒതുക്കി നിർത്താമായിരുന്നു. പക്ഷേ അതൊരു സാമൂഹ്യ പ്രതിബദ്ധത, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇത് എത്തണം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ ആ ഇന്റർവ്യൂ കൊടുത്തത്. ഒരു പക്ഷേ അവരുടെ കരിയറിൽ തന്നെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ബട്ട് ഷീ ഇസ് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അനുപമയുടെ ഒരു ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നി. ഭയങ്കര ബ്രേവ് ആയിട്ടുള്ളൊരു ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു അത്. ആൻഡ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക, കാരണം ഇങ്ങനെയും ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇറ്റ് കുഡ് ബി യുവർ മാനേജർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആയിട്ട് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അത് കട്ട് ഓഫ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ തെറപ്പി കാര്യങ്ങളൊക്കെ. പക്ഷേ അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് അവർക്ക് തെറപ്പി വർക്കായില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണെന്നറിയില്ല, ഇറ്റ് ഡിപ്പെൻസ്, ചിലപ്പോൾ ആളുകളെ വെച്ച് മാറി മാറി ഇരിക്കുമായിരിക്കും അതിൻ്റെ ഒരു പരിപാടി. എന്താണെങ്കിലും എനിക്കൊരു ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങളോട് ആ ഇൻ്റർവ്യൂ പോയി കാണണമെന്ന് പറയാൻ തോന്നിയൊരു ഇൻ്റർവ്യൂ ആണ്. അടുത്തിടെ ഒരുപാട് ഇൻ്റർവ്യൂസ് നമുക്ക് ഓൺലൈൻ തുറന്നു കഴിഞ്ഞാൽ കാണാമല്ലോ, പക്ഷേ ഇത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയൊരു ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ സജഷൻ ഇന്ന് ഇവിടെ കിടക്കട്ടെ.

കർമ്മഭൂമി കാനഡയാണെങ്കിലും ജന്മം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ നമ്മൾ ഇന്ത്യയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ ഫ്ലാഗ് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു വന്ദേ മാതരം കേട്ടാലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓരോ നേട്ടവും നമ്മൾക്ക് പേഴ്സണലാണ്, നമ്മുടെ നേട്ടം പോലെ നമ്മൾ കൊണ്ടാടുന്ന മനുഷ്യരാണ് ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരും. ആൻഡ് കാനഡയിൽ വന്നപ്പോൾ എനിക്ക് ഒരു വലിയൊരു ഡിഫറൻസ് പറയാനുള്ളത്, ഞാനിപ്പോൾ നാട്ടിൽ, ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിലും ജീവിച്ചെങ്കിലും, നമ്മൾ കാനഡയിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇന്ത്യൻസ് ആയിട്ട്, കുറേ കൂടി നമുക്ക് എല്ലാ രാജ്യത്തു നിന്നുള്ള ഇന്ത്യക്കാരായിട്ടും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണെന്നുള്ളത്, ആ ഒരു പേട്രിയോട്ടിക് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് കുറച്ചും കൂടി വന്നത് കാനഡയിൽ വന്നിട്ടാണെന്ന് തോന്നുന്നു. അതിപ്പോൾ കാരണം നമ്മളിവിടെ എല്ലാ ഇന്ത്യക്കാരും എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളെയും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതെനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്നും നമുക്ക് ക്ലോസ് ടു ഹാർട്ട് ആണ്. ഇവൻ ഇവിടെ വന്നിട്ട് നമ്മുടെ സിറ്റിസൺഷിപ്പ് മാറിയിട്ടുണ്ടാവാം, നമ്മുടെ ഭാഷ മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവാം, എന്നാലും നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടിവേരെന്ന് പറയുന്നത് എന്നും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ 80th ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 15th, അതായത് ഇന്നലെ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേനും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കാനഡയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഇനി മറ്റൊരു ഷോയുമായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ഫ്രം ഇറ്റ്സ് ആർ ജെ പാർവതി സൈനിങ് ഓഫ്. And here comes an independence anthem.